ശ്രീമന്മാകണാധിപതയ നമ അവായാം ഇതം പുഷ്പാസനം സമർപ്പയാമി. പുഷ്പ ഗജാനന്ദിക്കുന്ന അർപ്പണ കർദോസ ചരണോരമാണ്. ശ്രീമന്മാകണാധിപതയ നമ ഇതം പുഷ്പാസനം സമർപ്പയാമി. പുഷ്പാസദാന്തെ പാദ്യോരുത പാദ്യം അഭ്യാപ്തന ബേട്ടോസ ഗജാനന്ദ്രാമി വസ്ത്രം വസ്ത്രമേ ജില്ലാ ഠീക്ക് ഓ കോ ആപ്പ് കരണ ആപ്പ് നോ ഇൻ വാസ്തേ.